0: മരണം കൊണ്ടൊന്നും വാക്കു ചെയ്തനെ സംഭവിച്ചിട്ടുണ്ടായി.
1: Death also happens because of the speech.
0: വാക്കി മാനവനക്ക് പ്രാണം.
1: This talk is the life of man.
0: വാക്കി ജീവിതമെന്നു എന്റെ മുഖം.
1: The sense of talking is the backbone in human life.
0: വാക്കു മഹത്തരമായ ശക്തി കലിയിലേക്ക് വിട്ടിരിക്കുന്നു.
1: Speech has mighty power.